ഇനി നീചരണാംബുജമുനു. ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം, കീരവാണി രാഗം, ആദിതാളം.